കട്ടുട ഇംപ്ലാന്റ് വെയിട്ട ചികളുടെ ശസ്ത്രചികിത്സ ചെയ്യട്ട മുഖ നോട്ടി ദവട ശസ്ത്രചികിത്സലു ചെയ്യട്ട ഡെന്റൽ സിറ്റി സ്കാൻ തീയട പിള്ളലക്കു മറിയ വൃത്തിലക്കു പ്രത്യേക ദന്ത വൈദ്യ സേവലു അന്ദിച്ചു.